0: ഏറ്റവുമുടിയതമുതേ അതായി
1: വൈ എഫ്എം
0: മഹർഗമട ഹോമാഗമട www.livefm.lk